0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി വി ശങ്കരനാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. വയലിൻ മൈസൂർ എം നാഗരാജ്, മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ആദ്യം സൗരാഷ്ട്രം രാഗത്തിൽ ശ്രീ ഗണപതിനി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by T.V. Shankaranarayanan. He is accompanied on the violin by Mysore M. Nagaraj and on the mridangam by Dr. T.K. Murthy. He begins his vocal recital with a composition of Saint Thyagaraja, Shri Ganapadini. In the rag, Saurashtram, set to Adita.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീ ഗണപതിനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സൗരാഷ്ട്രം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ശ്രീ ഗണപതിനി ഇൻ ദ രാഗ് സൗരാഷ്ട്രം സെറ്റ് ടു ആദിതാൾ.
0: ഇനി മാം അവസദ എന്ന കീർത്തനം കേൾക്കാം. രാഗം കാനഡ, രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: Continuing his vocal recital, he will now present a composition of Maharaja Swadithirnal, Maam Avasada, in the rag Kannada, set to Rubagathal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാം അവസദ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാനഡ, രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാം അവസദ. ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപക താൾ.
0: ഇനി ശ്രീ മാതൃഭൂതം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കന്നഡ, മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ മാതൃഭൂതം. ഇൻ ദ രാഗ് കന്നഡ സെറ്റ് ടു മിശ്രജാപ്പ് താൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ മാതൃഭൂതം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കന്നഡ, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ മാതൃഭൂതം. ഇൻ ദ രാഗ് കന്നഡ, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് TV ശങ്കരനാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ മൈസൂർ എം നാഗരാജ്, മൃദംഗം ഡോക്ടർ TK മൂർത്തി. ഇനി മീ വല്ല ഗുണദോഷ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാപ്പി, ഖണ്ഡചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ TV ശങ്കരനാരായണൻ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ മൈസൂർ എം നാഗരാജ് ആൻഡ് ഓൺ ദ മൃദംഗം ബൈ ഡോക്ടർ TK മൂർത്തി. Next is a composition of Sri Thyagaraja, Mee Valla Gunadosha. In the rag, Kapi,

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മീ വല്ല ഗുണദോഷ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാബി, ഖണ്ഡചാപ്പ് താളം.
1: You are listening to the composition of Saint Thyagaraja, Mee Valla Gunadosha, in the rag Kapi, set to Kandachapital.
0: Avasanamai, Vajaspadi ragathil, Shri Pade Jaya enna keerthanam kelkam, Adi Thalam, Tulasi Vanam Kriti.
1: T.V. Shankaran Narayanan concludes his vocal recital with a composition of Tulasi Vanam, Shri Pade Jaya, in the rag Vajaspadi, set to Adi Thalam.

0: തുളസീവനം രചിച്ച ശ്രീപതേ ജയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം വാചസ്പതി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് തുളസീവനം, ശ്രീപതേ ജയ. ഇൻ ദ രാഗ് വാചസ്പതി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി വി ശങ്കരനാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ മൈസൂർ എം നാഗരാജ്, മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ടി വി ശങ്കരനാരായണൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ മൈസൂർ എം നാഗരാജ് ഓൺ ദ വയലിൻ ആൻഡ് ഡോക്ടർ ടി കെ മൂർത്തി ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വോലട്ടി വെങ്കടേശ്വരലു അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ഗാനമൂർത്തി രാഗത്തിൽ ഗാനമൂർത്തെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Volatti Venkateshwarulu. He begins his vocal recital with a composition of Saint Thyagaraja, Ganamurthy, in the rag Ganamurthy, set to Aditaal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഗാനമൂർത്തി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഗാനമൂർത്തി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഗാനമൂർത്തി. ഇൻ ദ രാഗ് ഗാനമൂർത്തി സെറ്റ് ടു ആദിതാൾ.
0: ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ക്ഷിതിജ രമണ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ദേവഗാന്ധാരി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വോക്കൽ റെസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ക്ഷിതിജ രമണ. ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു ആദിതാൾ.

0: ദേവഗാന്ധാരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ക്ഷിതിജ രമണ എന്ന കീർത്തനമാണ് കേട്ടത്. ആദി താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ക്ഷിതിജ രമണ ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു ആദിതാൾ.
0: ഇനി ഹേ ഗോവിന്ദ് എന്നാരംഭിക്കുന്ന സൂർദാസ് ഭജൻ കേൾക്കാം. രാഗം ദേശ്, രൂപക താളം.
1: Now listen to a composition of Surdas Bhajan, Hey Govind, in the rag Desh, set to

0: ഹേ ഗോവിന്ദ് എന്ന സൂർദാസ് ഭജനാണ് കേട്ടത്. രാഗം ദേശ്, രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സൂർദാസ് ഭജൻ ഹേ ഗോവിന്ദ് ഇൻ ദ രാഗ് ദേശ് സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒലട്ടി വെങ്കടേശ്വരലു അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച കോടിന തുലു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ഒലട്ടി വെങ്കടേശ്വരലു. Next is a composition of Saint Thyagaraja, Kodinathulu, in the rag Todi, set to Adi

0: തോടി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കോടിന തുലു എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: You were listening to the composition of Saint Thyagaraja, Kodina Thulu, in the rag Todi, set to Adithaal.
0: Ini Vagalaadi ennarambikkuna javalikalkkam ragam Bihak, Roopaka Thaalam Tirupathi Narayana Swami rechichathu.
1: Listen to Tirupathi Narayana Swami Vagalaadi in the rag Bihak, set to Roopaka Thaal.

0: വകലാടി എന്നാരംഭിച്ച ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാക്, രൂപകതാളം തിരുപ്പതി നാരായണ സ്വാമി രചിച്ചത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് തിരുപ്പതി നാരായണ സ്വാമി വകലാടി ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപകതാൾ.
0: അവസാനമായി രാമനാട് ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച തില്ലാന കേൾക്കാം. രാഗം കാനഡ, രൂപകതാളം.
1: പുളേറ്റി വെങ്കടേശ്വരലു കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് രാമനാട് ശ്രീനിവാസ അയ്യങ്കാർ ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.

0: രാമനാട് ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച തില്ലാനയാണ് കേട്ടത്. രാഗം കാനഡ, രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ തില്ലാന ഓഫ് രാമനാട് ശ്രീനിവാസ അയ്യങ്കാർ ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഒലട്ടി വെങ്കടേശ്വരുലു അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ഒലട്ടി വെങ്കടേശ്വരുലു. This program is brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now we bring you a Veena concert by Jayashri Mahesh. She is accompanied by Vaipin Sadesh on Mridangam and M. Vimal on Ghadam. Adhyam Abhogiragatil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi set to Adithalam.

ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷീ ഈസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. She continues her concert with Enduku Peddala, composed by Tyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജനശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഘടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.